ਜਗਲੇ ਦਰੋ ਜਾਨੇ ਜਾਮ ਨਿਉ ਗਲੇ ਗਰਾ ਵੇ ਕਿੰਗੇ ਬਾਬਾਮ ਆਲ ਰਾਈਟ ਅਗਸਤਨ ਨੋ ਤਨੇ ਮੀਟ ਨਿਆਨ ਆਇਆ ਤਨੇ ਗੀ ਵਾਂਗਣਾ ਟੀਮ ਆਗੋ ਗੀਰੇ ਕਗਲੇ ਜੋਗ ਜੁਗਸਤਨ ਨੇ ਇਨ ਅਨੋ ਤਗੇ ਅਨਵਸਟਾ 883 ਸਟਾ ਅਟ 12 ਆਸ਼ ਕਸਨ ਜਗੇ ਤੁਗ ਨੋ ਤਨੇ ਮੀਟ ਨਿਆਨ ਚੀਤਨ ਨੋ ਤਨੇ ਮੀਟ ਨਿਆਨ ਇਨ ਤਨਵਸਟਾ 883 ਸਟਾ ഇന്നൊന്നി തുകഞ്ഞി നെജബ് കൊണ്ടേ നെ ഞുർച്ചിനിക്കേനെ കൂനെ കൊന്നയോ തുൻവീകിത് യെസ് കൈ ഞുർച്ചിക്കേനെ കാണോ നെ ഞുർച്ചിനിക്കാഞ്ഞേനെ കൂനെ കൊന്നയോ തുൻവീകിത് അമ്മജേകസ്റ്റകെ തുകുൽനെ മീറ്റന്യോൻ ടിക്കിറ്റി നെകി കൊയ്ത്തോ എന്നിരു കൊന്ന പബിക്കു പിക്കി ആകോ കിളി ജോനേനിയോൻ ഇങ്കു ഞുർച്ചിക്കേ ചീത്ത പിക്കി പിക്കി ഇമ്മജിൻ ജെബ് കൊണ്ടേ നെകി കി കോയിൻ പിക് സുമുഗെ 150,000 Piga lago ponas, ponas, ponas, ponas. Osi nyurchige 150,000. Meken shua ili tikiti segu sumo kogi esibiegu number one. Esibiegu number one gitu gostanene. E tikiti segu sumo ge. Esibiegu number one. Now, yigibi indike towe ni. Gole indike tikiti gata sumo gitu ge. Name si mwengu. Nama si muit noto nengu ji aga tukula. Kali nji silingi shika data tibub, agwe nyurji nige 150,000. Meken shua ilege til tikiti segu sumu jetai asip kwe to libi studio. Dayole na gitu noto nipo star 883 star 12 Ash, kegas vizuri sana. Nitong nipo star 883 star 12 Ash. Killing jingi tukostone ni tikitit number one. Tikitit number one nipo bigi bigi. Kwa killing jing bigi bigi nipo 150,000. Ago big jet tag it again. It will take it to say, some of it to go stand in a in your tigay get to gain on 150,000. In your chiniga, biggie begin about 150,000. Ago gilio and in your meeting biggie, chin your chinga ponaz. Meeting between your chinga ponas to go stern a jet tie to meet in your to yona calling making sure ill ticket is a good sumogi cogasip going to a majority in a unge Nitton the was star 883 star a 12 age imagine gilling in biggie biggie never 100 and 15,000. In Gurubi Gana Jetaji meeting Yongi to Gostanene, Ogiri Jetaji Bopona Situgin Yona. All right, Evans again. Congratulations, Mr. Evans. Mommy Tenugo Tiny on the God. Ah, Pana, Pana, Pana. Good team, Wakini get biggie biggie. 100.